ഡിസ്കോസ് ഇരുന്നത് പറഞ്ഞത് പാവേ വിജയത്തെ അയച്ചതാമനേന്ദരം ആട് പാസിം ബ്രോതി സരസ്വനാം നാനക് സദാത്തെ അയ്യത്തെ അവന് യോഗ തിശയത്തെ അക്കത വല്ലഭാവേ മനാട് പാത്താക്കാജസ്വേ മുക്താ കോജസ്വസ്വഭാനേ